0: നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക അത് ഒരു പ്രത്യേകത.
1: But it wasn't always this way. In the 1990s, Kanjikuri depended heavily on vegetables brought in from other states, often grown with chemical fertilizers. In order to strengthen food security and improve people's diets, the local council proposed a different approach. It began encouraging families to grow organic vegetables in whatever space they had.
2: നമ്മുടെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ അയൽക്കൂട്ടങ്ങൾ വഴി ഒരു ദിവസം പച്ചക്കറി വിത്തുകളും വളങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ചെയ്യേണ്ട ലഘുലേഖകളും കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ ആളുകളും ഇപ്പോൾ എല്ലാ വീടുകളിലും ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയം.
1: One of the first challenges the community faced was turning poor soil into fertile ground. What Kanjikuri achieved has earned the respect of agricultural experts.
3: When we look at the soil in these areas, we can really see that it is, it is a sandy soil. So the problem is this with this sandy soil is that it doesn't retain water. It is infertile. So just we can imagine the effort that is required to turn it into really cultivable form.
1: An effort that required innovative ideas. 72-year-old spinach farmer Pushpajanan learned to improve soil fertility, retain moisture, and manage excess water.
4: നമ്മൾ ചെയ്യുന്നത് കുമ്മായം ഇടലാണ്. കുമ്മായം കുമ്മായത്തിൻ്റെ പുറത്ത് ഈ കോഴിവളം ഇങ്ങനെ ഇട്ട് പോകും. കോഴിവളത്തിൻ്റെ പുറത്ത് എല്ലുപൊടിയും കൂടി തുളിയിട്ട് ഈ സൈഡിലുള്ള മണ്ണിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരമ്പുണ്ടാക്കും. അതിൻ്റെ പുറത്താണ് ട്യൂബ് ഓടിച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പിന്നെ നട്ടാൽ മതി. നട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട.
1: But turning sand into fertile soil was only the beginning. Now there's another major challenge, climate change, which makes farming increasingly unpredictable. Here too, more good ideas are needed. Farmer Udayappan found a way to keep farming his small patch of land even when the water rises.
2: ഈ ട്രെമ്മുകളാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ട് ആ വെള്ളത്തെ അജീവിക്കുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രെമ്മിൽ കൃഷി ചെയ്യുന്നത്. കാരണം ട്രെമ്മിൽ കൃഷി ചെയ്യുന്ന വെള്ളത്തെ ഒരു പരിധിവരെ അതിജീവിക്കാനും അതോടൊപ്പം തന്നെ ഇതിലിടുന്ന വളങ്ങളെല്ലാം ആ ട്രെമ്മിൽ തന്നെ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടുതൽ വളങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കും.
1: For years, farmers here sold their vegetables along the national highway. But construction work disrupted access to the roadside shops. Sujit came up with the idea of a vegetable van to take the market to the people instead. He brings fresh produce closer to urban households where he can count on a steady customer base.
5: ഈ കുഞ്ഞുകുഞ്ഞു ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എറണാകുളത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് വലിയൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് നൽകുന്നത്.
1: And the response is overwhelming. At the district administration complex in Ernakulam, about 60 kilometers north of Kanjikuri, customers regularly gather around the van, eager to snap up the vegetables before they sell out. For many, the produce has become synonymous with freshness, quality, and reliability.
6: കൂട്ടാൻ വളരെ രസകരമാണ്. അത് അധികം അത്ര വിലയും ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: A farming model of any scale is never a one-size-fits-all. But experts say the Kanjikuri model can be adopted elsewhere with few modifications.
3: For example, if we look at Rajasthan, we cannot go for the crops that the Kanjikuri is doing, because obviously we know that the place is quite they are struggling with water. There is a lot of scarcity of water, so obviously much drought resilient crops have to be cropped out there. So if we can take the basic principles and the techniques that Kanjikuri has adopted and then we change it or we modify it as per the locality, we can surely replicate it.
1: What began as an experiment in food self-sufficiency has changed how people see themselves. Kanjikuri has become a vegetable brand now.
7: തിരക്കി ആൾക്കാർ വരികയാണ്. പച്ചക്കറി തലച്ചുമടായി കടകളിൽ കൊണ്ട് വിറ്റ കാലം കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതെല്ലാം മാറി. ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഇന്ന വില ലഭിച്ചാൽ മാത്രമേ ഞാനിത് തരൂ എന്ന് പറയുന്ന തരത്തിലേക്ക്, ഒരു അഭിമാന ബോധത്തിലേക്ക്, തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കഞ്ഞിക്കുഴിയിലെ കർഷകനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്